ഭാഗ്യം പുതുമാനൈ പോകും ഭാഗ്യം പുതു സൃഷ്ടിയൻ തേളാക്കിയം അളുകയലറൽ അങ്ങ് ഇല്ലയേ ആനന്ദ കടൽ പൊങ്കി പൊങ്കുതേ അന്നയൻ.

കൈപിടിത്ത് നടത്തും തികറ്റ് നിന്റോറൈ, കൈപിടിത്ത് നടത്തും തളന്തി നിന്റോറൈ, തോൾ മീത് സുമക്കും തളന്തി നിന്റോറൈ, തോൾ മീത് സുമക്കും. അതുതാൻ കിരുബം, അതുതാൻ കിരുബം, എൻ ജീവിയത്തിൻ പാടലാനതേ. അതുതാൻ കിരുബം, അതുതാൻ കിരുബം, എൻ ജീവിയത്തിൻ പാടലാനതേ. എന്നെ സൊല്ലി പാടുവേനുങ്ക കിരുബയം, വിവരിക്ക മുടിയാതെ കിരുബയം. ജീവനെ കാട്ടിലും പെരിയതേ, പരമനി നീവിനു സിറന്തതേ, നമുക്കതിലവസമാനതേ ദേവകിരുപയേ. ജീവനെ കാട്ടിലും പെരിയതേ, പരമനി നീവിനു സിറന്തതേ, നമുക്കതിലവസമാനതേ.